സുരേഷ് വാഡ്കറിന്റെ അനുരാധ പടവാൽ എന്നീ കല്ലിൽ ധാജു മോഹൻസ് ഗീത പണയക്കലത് ഗോവിന്ദയ കാര്യക്രമ ഷൂട്ടി മൻസിംഗ് ജാവിദ് എന്നീ സംഗീതബദ്ധ കല്ലിൽ സഞ്ജയ് തുർമുറു എൻ സംഗീത് സ്വറഹെ അമീയ ദാത്തെ എൻസാ.